നാട്ടുകാരെ നമസ്കാരം. ഞാൻ ജഗദീഷ് നായ കന്യാടി ഉജിര ധർമ്മസ്ഥല നടുട്ടു നീല സിനിമ അല്പം അങ്കടി ഉണ്ട് ബൊണ്ട അങ്കടി പതിനേഴ് വർഷം മുമ്പ് പണ്ടത്തെ പേര് എടുത്ത് മിത്രത് തിരുത്ത് പോട്ടു എന്നാ വേരിമുള്ള കട്ടാത് ജത്തിനാൽ പണിത്തെ സഹായത്തിൽ നാത്തേരള വലി ഗുണ്ടവർലേ ഏടനാഥ എന്ന ഹേനൊന്നുമില്ല നിക്കുന്ന ഹേനില്ലേ.